ഹമകശവറും ഈമാവെ സാലിഹ് അമൽ തക്കുരി മീഹും ഇതൻതാങ്കെ ദശം ഫെങ്കോർ തൻ ഹിംഗ ഹിംഗാഹുന്ന സ്വർഗത്തക അള്ളാഹു എവരും വദ്ധവാനത് ഹമകശവറും അള്ളാഹു എക്കലാങ്ക ഇരാദ കുറവാ കമി കുറവത്തെ

0: അള്ളാഹം ഇഖ്ലാസ് തരുവെ. ബാത്തിൽ മകും ഇക്കിബാവെ, ഹഖുഗെ മഗ തബാവെത്തിവെ, ഇക്കലാംഗെ ഷരീഖുനു ഖുറാ ഹാലുഗെ. അതി അള്ളാഹ ഷരീഖു ഖുറാ മീഹാ ദന്നാശ്, ഫഹെ എമീഹാ ഉടും വെട്ടി, ദൂണിതം എമീഹാ ജഹാ ഗനഗെ ഗിന്ദ, നുവത വാഗെ ബാറും ദുരുതനക വെട്ടിന്ദ മീഹി ഫദെ.
1: കീരത് ഖുർആനു ദിവെ തർജമയൻ ദെമ്മ മിഗനസ്തിനി സൂറത്തുൽ അംബിയ സത്തേക ഹൈബണ ആയത്തും ഫഷായകം എസൂറൻ നിമ്മ സൂറത്തുൽ ഹജ്ജു ഫഷായകം എസൂറത്തുക തിരീസ് എവ്വണ ആയത്തുക നിയല തർജമ വിദാൾ ദിവ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: ദിവഹീങ്കെ അമില്ല വന്തകം കുരിയരു ആദെ,
3: ദിവഹീങ്കെ ഉഫെദ്ദും തെരികം ദക്വാദെ,
2: ദിവഹീങ്കെ മാസിയിഗെ മൻസർത സിഫകൊദ്ദെ,
3: ദിവഹീങ്കെ അടു
2: ദിവഹിരാജ്യേഗെ അടു
4: ഫാൻ വിതാഴ്വിയെ ഹമു കശവറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുരവിയെ ഇസ്വദിയ ഉമ്മത്തേക്കെ മീഹകു ഏനാഗെ ഹിതാ
5: ഇസ്ലാമിക ഖൗമതകു ഗമി ദെന്നെ ഗതം അമൽ കുരേ മുന്ദാനി ദെങ്ങോതി ഹഗ്ഗു നുവാബയക ദെവിജ്ജകം ഫഹും മി എങ്ങുണി ദിം ഫഹും എങ്ങുണി എംവെജ്ജകം ഗാവാനമ എദമരിങ്ങെ തെരേഗ ദെഗതകം എബ ഇഷാരയ കുരേ ഫവേ
6: ഫിഖ്ഹു സുന്ന
4: കൊമ്മെ ഹുകുരു ദോഹെ ഗെ മെന്ദുരു കുരി എഗാര ഗഡി ഫണരെ
7: എങ്ങാ സത്തർസ്തേക്ക് സാളിസ് നുവേ കിലോ ഹേർട്സ് മീഡിയം വേവ് അതി അഡ്യ നുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
4: ഹമയകണി ദിവഹി രാജ്യേഗാഡു
7: ഇന്തിസാർ കൊല്ലവ്വ.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദേഹരാജ്യ അടുക്കെ മികഡിഗെ മുഹിമ ഖബർതവ്ഗെ സുർഖി തവ്ഗെ തിരേഗ ഇമിഗ്രേഷൻഗെ കുരീഗെ കൺട്രോളർ മുഹമ്മദ് ഷമ്മാൻ വഹീദ് ഫൻസവി സഹറ ജലല്ലാ ക്രിമിനൽ കോർട്ടും ഹുകും കുഫി. എഫ്ആർ വേണുകൊഫ ഉകാല പ്ലാസ്റ്റിക് വിഭാവത്തം എത്തിരിക്കൊ വിക്കാണമ എല്ലക്കറുഫിയായ ഹമയ ജൂർമന കുരവേഗു തക്കണ്ടാള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മധുകുർമാഗുളെ കവാദു ആമു കൊഫി. കാബോത്തകെത്തി ടെസ്റ്റ് കുറ ആ ലബോറട്ടറി വാണി ഹുരിഹാ കമ്മി ഫുരിഹമ ലബോറട്ടറിയക്ക കമശാ എ ലബോറട്ടറി കായം കുറുമുഖ മസക്കെ കുറിയ ദാക്കമ എംഎഫ്ടിഎ വിദാൾ വെച്ച് ന്യൂക്ലിയർ ഹത്തിയാര കുറാ ഹേദ റെക്കോർഡ് മിമ്മറക്കം ഉഫ്ലിഫാ വാക്കമ ന്യൂക്ലിയർ ഹത്തിയാര ദെക്കുള മസക്കി കുറാ ബൈനലക്വാമി ജമിയായ കുണ്ണിരുണു റിപ്പോർട്ടിക്ക പുനഫി. ദേഹരാജ്യ ഗാഡുഗെ ഹിന്ദുണു നുവൈക്ക ഖബറായ കെഹുന്തരണ മിബദ്ദുൽ കുറനി അഴുകൊൺ ഫാത്മത് സീനത് നെ ഖബർ തവക്കെ തസ്സീലായക്കു കുറിയത്താണ്. ഇമിഗ്രേഷൻഗെ കുരിയെ കൺട്രോളർ മുഹമ്മദ് ഷമ്മാൻ വഹീദ് ഫൻസവി സഹറ ജലല്ലാ ക്രിമിനൽ കോർട്ടും ഹുക്കും കൊഫി. ക്രിമിനൽ കോർട്ടും കുരി ഹുക്കും ഗാ കണ്ടാള ഫവണി ഷമ്മാൻഗെ മച്ച ദൌലത്തും കുറാ തിൻ ദവാവിസ് ഷക്കിൻ നിമ്മിൻ വര ഏനാഗെ മച്ച സാബിത്വാക്കമ. ഷമ്മാൻഗെ മച്ച ദൌലത്തും ഫേരുമുഗ ബാവറൂംഗെ കുഷുഗെ ദവായ റസ്മി ഹൈസിയത്തു നഹമുഗുതുക ബേനും കുറുമുഗെ കുഷുഗെ ദവായ മണി ലോണ്ടറിംഗെ കുഷുഗെ ദവാ കൊഫാവെ. തിൻ ദവാവിസ് ഏനാഗെ മച്ച ഷക്കിൻ നിമ്മിം വര സാബിത്വാക്കമ ക്രിമിനൽ കോർട്ടും മണി കണ്ടാളാഫ. ഏനാഗെ മച്ചം എം എ ബോഡു ഹുക്കുമിങ് ഐ മണി ലോണ്ടറിംഗെ കുഷുഗെ ദവായ എ ദവാ സാബിത് ഉമായ്ക്കു ഫണർ അഹറുഗെ ജല ഹുക്കുമി വണി ഇവ്വാഫ. അതി ഫേരുമുഗ ബാവരി വിക്കമുഗെ ദവാഗെ അദബക അങ് അഹറുഗെ ജല ഹുക്കുമി വണി ഇവ്വാഫ. ഏനാ മക്കാം ഗാ ഹുരെ റസ്മി ഹൈസിയത്തു നഹമുഗുതുക ബേനും കുറുമുഗെ കുവ്വിസ് വണി ഏനാഗെ മച്ച സാബിത് വെഫ. ഏഗെ അദബെഗ്ഗെ ഗുതുക ദേഹറുഗെ ജല ഹുക്കുമി കോട്ടും വണി ഏനാഗെ മച്ചം ഇവ്വാഫ. ജല ഹുക്കുംതം ഏനാ തംഫീസ് കുറാണി ഏനാ മിമസലാഗ ജലുഗാ ഹുരി മുദ്ദത്തു ഉണിക്കുറുമഫു. മീഗേത്തുറും ഷമ്മാൻ ഫസ്ല കറുഫിയായി ജോറിമണ കുഫാവെ. അതി വിദേശി മീഹാഗെ അതും ഫേരിഗ ഫസ്ല കറുഫിയ തിമ്മസ്തിരേഗ എമീഹായ ദേൻ കോട്ടും ഏനാഗെ മച്ചം ഹുക്കും കുഫാവെ. മോൾഡീസ് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി എംഎഫ്ഡിഎഗെ മസക്കെത്ത വഷാ ജഹേനി ഹുരിഹാ ഖിദ്മത്തിൻ ഹോദേനെ ഫുരിഹമ ലബോറട്ടറിയ കായക്കുക കമഷാ എ ലബോറട്ടറി കായം കുറുംഗെ മസക്കെ കുറിയ ദാക്കമ എംഎഫ്ഡിഎ വിദാൾ വെച്ച്. സർക്കാരും മിഹാർ വണി കാബോത്തക്ക് തീകെ രക്കാതിരിക്കം ഇത്തുരം ഹർദനാ കുറുമറ്റക്ക ജമാണി വസീലെത്ത കായകു കൗമി ഫുഡ് സേഫ്റ്റി ലബോറട്ടറിയെ കായം കുറുംഗെ മസക്കെ ഫഷാഫ. മീ രാജ്യം എത്തിരിക്കുറ തക്കെത്തി മിഹാരവ്വുരെ അവഹ അതി തഫ്സീൽ കോ ടെസ്റ്റ് കുറുവേനെ ഇന്തിസാമിൻ ഹമജസ്സുമക്കുറാ മസക്കത്തി. പി എസ് എം ന്യൂസ് കെ രാജ്യമേത് പ്രോഗ്രാം ഗാ വാഹക ദക്കോമും സിഹത ആയിലായ ഇജ്തിമായി എഹിയാ ബിഹെ വസീറുഗെ നായബ് ഇസ്മായിൽ ജാഹിർ വിദാൾവി ഹുളുമാലേഗ മി ലബോറട്ടറിയെ ഇമാര കുറുമം ഹദാ ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാർ കൊ നിമിഫാവാക്കമ. അതി മിഹാർ കുറിയദ്ദനി ഇമാര കുരഹുമുഗെ മസക്കെത്ത കമഷാ ഉമ്മീദ് കുറണി മിയാഹറുഗെ ഫഹു ക്വാറ്റാഗ മി ഇമാരങ് ഹിതുമം എഴുതാൻ കുറവേനെ കമക്കം ഗാ വിദാൾവി. മി ലബോറട്ടറി വാണി ഹുരിഹാ കമെ ഫുരിഹമ ലബോറട്ടറിയെ കക്കമഷാ മി മഷ്രൂ കുറിയദ്ഗെന്ദണി ഡോണ ഫണ്ടെക്ക് എഹീഗാ കമ്മിസ് ഏന ഫാഹഗ കുരവി. ജാഹിർ വിദാൾവി മിമഷ്രൂ നിമേരു കാബോത്തക്കെത്തിഗെ രക്കാത്തരി കങ്കശവർ കുറുമ ജമാണി വസീലത്ത കായക്കു കാബോത്തക്കെത്തി ടെസ്റ്റ് കുറുംഗെ നിസാം കായം കുറവേനികമ അതി കാബോത്തക്കെത്തിഗെ രക്കാത്തരി കങ്കശവർ കുറുമ കുറാ മസക്കെത്തവുഗെ തിരേ മിയാഹറുഗെ റിയാസി ബയാനുഗ റൈസുൽ ജുംഹൂരിയ വൗദു വിവഡാഗെന്നിവി ഗൊത ഹെവി മെറ്റല്ല പെസ്റ്റിസൈഡ് ടെസ്റ്റ് കുറുംഗെ മസക്കെത്തക ബേനുംവാ മെഷിനറീസ് മിഹാറു ഇൻസ്റ്റോൾ കുഫാവാക്കമ. മിഹാർ കുറിയദ്ദനി ബേനുംവാ കെമിക്കൽ ഹോദുംഗെ മസക്കെത്തക്കമഷാ മി മസക്കെവെസ് മിയഹാറു കുറിയദ്ദാണിക്കമ ജാഹിറു വിദാൾവെ. എഫ്ആർ വേണുകൊഫ ഉകാല പ്ലാസ്റ്റിക്കെ ബാവെത്തക്കുകെ തിരേ രാജ്യം എത്തിരിക്കും ഉഫെദ്ദും അതി വിക്കും മണ ബാവെത്തക്കുകെ പ്ലാസ്റ്റിക്കെ ബാവെത്ത എത്തിരിക്കൊ വിക്കാണമ എല്ലക്കറുഫിയായ ഹമയ ജോറിമണ കുറിവേഗുത കണ്ടാള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മധുകുർമാഗുളെ കവാദു ആമുകൊഫി. തിമാവിട്ട ബിഹേ ഉസാരായ ആമുകൊഫാവ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മധുകുർമാഗുളെ കവാദു ഗാവണി ദേഹാ സ്ഥിരീസ്വന അഹര ഹമയ രാജ്യഗ എഫ്ആർ വേണുകൊഫ ഉകാല ഹുരിഹ പ്ലാസ്റ്റിക്കെ ബാവെത്ത മധുകുർമറ്റക്ക പ്ലേനിംഗ് എക്കുലവാലുമ ലാസിം കൊഫ. ദേഹാ സതാവിസ്വന അഹറുഗെ ഒക്ടോബർ മഹാ ഹമയ മി പ്ലേൻ എക്കുലവാല നിമ്മഞ്ചുഹേനികമ കവാദുഗാവണി ഭയാങ്കുരവാഫ. കവാദുഗ ഭയാങ്കുരവാഫാവാഗുതും പ്ലാസ്റ്റിക് ഫേസ് ഔട്ട് പ്ലേൻ ഗ ഹിമനേനി എഫ്ആർ ബേനുംകൊഫാവ ഉകാല പ്ലാസ്റ്റിക്കെ ബാവെത്ത മധുകുറുംഗെ സബബും

ഹമ കഷവരം കാഫിരുവെ അള്ളാഹുഗെ മകും മീസകും എക്കിബാ കുറാ മീഹുന്നായി അതി എതാങ്കാ ഖായിമ ഹുന്ന മീഹായി ബേരും അന്ന മീഹായി ഹമ ഹമവാ ഗുതും മീസകുന്ന ടകാതിമൻ റസ്കലാങ്കെ ലെവ്വി അൽ മസ്ജിദുൽ ഹറാമും മീസകും എക്കിബാ കുറാ മീഹുന്നായി അതി എതാങ്കാ അനിയാവിരു ഖമായിക്കു ദീനായി ഖിലാഫ് ഗുത്തം ഉഫദ്ദം ഉളേ മീഹായ തിമൻ റസ്കലാങ്കെ വേന്ദെനു അസാബുൻ റഹ ദക്കവാ ഹുഷീമേ.

0: തരിക്കമക്കി ഈ അസ്തുവാനം മുഹിമുഖമെ ഞങ്ങളു കിയുന്തരിയക വെദ്യയ്യ ഞങ്ങളു നതീജ ഹോതുമക്കി ഉന്തകുക്കമെണ്ണു ദേവണ കമക്കി ഗിനഗിന അസു ലിയുന്തരിങ്ക ലിയുന്ത ഇവ ജേ കിയ അതി വാഹക ദക്കം വസിബ ജേ എ ഫാഡ് വസ്കിയങ് ഇവ ജേ ലിയുന്തരി ദീഫാ ഹുണ്ണ ലിയുന്തൗഗ ബുണിഫാ ഹുണ്ണ എക്കേക്കി മുഹിമു ബസ്തക ബേഗതും കുദിങ് ഇവ ജേ എ വിസ്ന ഫിക്കുർക്കോ എ ബസ് കൊഷാറു ഗെനൗണി ഖേനെത്തോ എ ബലങ് ഇവ ജേ ബലാഗെൻ രംഗൾ നതീജായ കുദിന്നം അസു നെരവിദാണി മിഹാറുവസ്
1: മിഹാറു മിസമാനുക കിയവു മാസ്ഫാവ ബദൽതക മെദു സദകെനി കിഹിനെത്തോ
0: ഇവ ജേ ബദലു അന്നംവസ് എമ മിഹാറു കിയവാ ദിനുമ മിയാ ബദൗതം സദകെനി അസ്തുമി വര രംഗളു വര ഫുരിഹമ ഹമ ബദലെക്കമുഗ സബകി ബലമായി ഗല്ലിയും തെരിക്കമ ബലാനാരു കുരീഗ തഫാത് വത്തറുഗ ലിയും തകെൻ നമെദ്ദി ഫൈനു ഹോരെ എഹന്നമസ് മിഹാറു ഇവ അളുഗൺമെൻ ഇവ ലിയൻ ലിയും തെരിക്കമുഗ തഫാത്തു വത്തർത്ത മിസാദക്കം എക്കൊള വാഹക ദക്കാലിയും ഓളും ഫിൽമാ ദേലിയും ദക്കേ കാമക്കൊദ്ദേലിയും ഇർഷാ ദേലിയും മിഫദ ലിയും തങ്ങി ഭൂരി കൊമ്മെ ലിയുമക്കി വാക്കി വത്തർക്ക ദിയാ ലിയുമെ എമിമ മി ബദലു മീ അസ്സു സ ദക്കേ കൊത്ത് ഗാഹമ ഗെനോണ് വരം ഹെവ് ബദലെമ്മി
2: സക ക്ലാഹൻ എമ്മ ഹാസവണി കിഹിനത്തോ ദെങ് സ എക്ക കിയവാ ദെവ്വുമുഗ എമ്മ സമാൽക്കൻ ദണി കൊങ്കമക
0: അസ്ലു സഗെ കുലാഹൻ ഹാസവ മാഗണ്ടു എസ്സഹബക്കി സ കിയവാ ദെമുന്നാരു വര ബുഡങ് ഇവ ബലം ധിരി ഉളുമുഗെ കന്തത്തവുഗ തെരെ കുദിന്നം എച്ച ദസ്കൊത് ദേവേത് അതി ഹാസക്കോ കുദിം ബാവരി കൊഗ്ഗെൻ കുലാസ് കൊറിയ ഗെൻ ദേവേത്തോ എ ബലം സഹബക്കി കുദിം ബാവരി കൊഗ്ഗെൻ കിയവാ ദെഞ്ഞ കുദിന്നം എങ്കേ ദെവസ് ബൊഡുവാണ് എമിമ സഗ ക്ലാസ് റൂമെഗ സ ബേണുവണി വിഹാസ് ബൊഡ കുദിം ഏക ഷാമിലു വെഗെൻ കുദിം ബാരി വെഗെൻ കുദിം മസെക്ക കുറ എഗുതം മിഹാർ സമി കുറിയ കെന്തനീവസ്
1: ദെ മിഹാദിഗു മുദ്ദത്തെ കിയവാദിനമുക ഹേദ കുറിമ ഏകത്തെ സഗെ എം എ ഫുൻ ഹാനക്കി കൊബാത്തോ സ എം എ ഉഫാവ കമക്കി കൊബാത്തോ
0: സ എം എ ഉഫാവണി സ കിയവാദിൻ കുദിം കിയവാനി ഉമഫോ രംഗൾ നതീജായ ദിവേഹി മാതായ ഹോദാഗെ നുക്കുന്ന ദുഹാക്കി നൂണെ ദിവേഹി മാതായ നതീജ ഹോദുമക്കി ഏസ എം എ ഉഫാവാ ദുവസ് അബുദസ് എം എ ഉമ്മീദ് കുറാ ദുവസ് എം എ ദെക്കെമ്പേണുവാ ദുഹാക്കി വസ് സഹക്കിയവാദേ കുതി നങ്ങളുടെ നതീജ ഹോദ
2: മേ എസ് എസ് സി ഇംതിഹാൻ വര കാരി വഫമിയത്തി ദെ അളുഗൺമെ എസ് എസ് സി ഇംതിഹാന തയ്യാർവുമുക സമാൽക്കൻ ദേംവി കൊങ്കമക്കത്തോ
0: തിക്കുദിം എമ്മെ ബൊഡത് സമാൽക്കൻ ദേംവി കമക്കി അസു മുദരിസു മിഹാറു കിയവാ ദിവ്വാ ഗഡീഗ മറബൊഡ സമാൽക്കൻ ദിനു ഹമ എയായകു തെൻ തികുദിം കുറവി കമക്കി തിക്കുദിം ദസ്കൊഫ്വാ ഹോറി ലിയുന്തെരി കമുഗെ എക്കി എക്കി വത്തറുഗ ദിയും ഇതുര കിയാ മുതോലിയാക്കൊ മുരാജ കുറവിയം
1: തികോത്ത മസക്കൈ കുറവേത്തോ ബലാനങ് ഇങ്ങേത്തോ
0: വരങ്ങളും
1: ദെൻ സതക്കെ കൊത്തുക അഹ്ലാ ഗ്രങ്ങളു ദരിവനന്തക്കെ ബിനാ കുറവേനി കിഹിനെത്തോ
0: അഹ്ലാഖു രംഗളു ദരിവരുന്തക്കെ ബിനാ കുറവേണി എമ്മെ ഫുറത്തമ കമക്കവെസ് ബൊടത്തി മീഹുണ്ണ നൂണി ഇഖ്തിരാം അദാ കൊഗ്ഗെ ഫുറത്തമ കമക എ കുജ്ജ കണി കുജ്ജക്കവെസ് ഇഖ്തിരാം അദാ കുറഞ്ചേ എക്ക കണിക്കക്കം ഇഖ്തിരാം അദാ കുറഞ്ചേ ഹമ എ ആയകു അഹ്ലാഖു രംഗളു കുതിബൈ ബിനാ കുറവേണി ബലമായിക മുദരിസും ദെവ്വ എക്കിയക്കി ഇർഷാത ഫിലാമൃതം രങ്ങളങ് എ കണുത അടുവഹ എ അമൽ കുറവുകൻ രങ്ങളു അഹ്ലാഗു രങ്ങളു കുതിബേക്കു ബിനാ കുറവേണി ഹമയാക്കു ദെവ്വ എക്കിയക്കി ഇർഷാദു തക തബാവെ എകുതം അമൽ കുറാ കമുഗാവാണമ ഹം അഹ്ലാഗു രങ്ങളു ധരിവരും തക്കെ ഹമ ബിനാ കുറവേണി
2: മിഹാറസ് തിബേണ മുസ്തക്ബൽഗ മുദരിസുന്ന വാം ബേണു വാക്കുദിൻ ദെൻ എക്കുദിന്ന ദേനെ മെസ്സേജ് അക്കി കോപ
0: മുദരിസുന്ന വാം ബേണു വാക്കുദിന്ന ദേൻ ബേണു വാ മെസ്സേജ് അക്കി അസ്ലുമി കമകി വാര രംഗളു കമകേ മീഹമ അബദ്വസ് മൗലൂമാ തകേ ലിബി ലിബി ഹുണ്ണ കമകേ എഹമീമ മീ എക സമാനം ലോ ഹുളുവിഗിന്ദ കമകേ എഹമീമ കിയവാ കുദിൻ സ്കൂദ നിമഫവഗ വസീഫയ ഗൊതുഗമ വാര രംഗളു കമിക്കേ മുദരിസ് കമിക്കി
1: സദക്കിലവ ഗൊത്തുക കിയവാ കുജ്ജിഗ് ഹുണ്ണഞ്ചേ സിഫതക കി കൊബാത്തോ
0: കിയവാ കുജ്ജിഗ്ഗാഗ ഹുണ്ണഞ്ചേ വര മുഹിമ സിഫ തക്കെങ് ഇബൂരി ഫുറത്തമ സിഫയക്കി അഹുദാ ഗുണങ്ങളു කියමන්තරි බස්සහා කොදිමයක වාංචිහෙන්. හම එයාකු මීහුන්නන් හීතෙරිවා ඕගාතෙරි කුතිබයක වෙස් වාංචිහෙන්. අධි හමයාකු මුරාලි කුතිබයක වාංචිහෙන්. මිසිපතයක අසුස ගබූ කරාගතුක ස්කූදවර නිමිගෙන් නෑරු කුද්ජෙක්කි බැහග හුන්නම් වර මොහෙම සිපතක.
2: සමි දායරයින් දැන් එම බොඩක් කුරා උමේද තකකි කොබාත.
0: මිහාර් දැන් සමි දායරයින් දෙකෙන් බේනුවා දිකුරා උමේ තක්තෙන් වර බොඩු බැන් හාසිල් වෙච්ජෙ. වර ෆහුන් ඉස්කන්දර ස්කෝදන් දේ ශරෆෙරිකමුගේ ඒ ඉනාම සෑ ලිබිජ්ජෙ හඳානි ෆිලා ලිබිජ් එම වෙස් කුරි උම්මීදෙන් එ උම්මීද හාසිල් වී දෙන් ඉතුරස මිදායරයින් උම්මීදු කුරණී සෑමෙන් මිදායරා දූකොෆ්වා දාහරු සෑම කියවාදින් කුදින් මිදායරාග නොකුමෙ රහළු මුදර්ශන නපුන්
1: අලුගන මෙන් එතැන් සගේ ඇති උම්මීද තත් ෆොරි හමබුම
2: වරං උෆාවැද සෑය මිගත බද්දල් වැවාහක දක්කා ලැබුණීති
0: ශුකුරිය.
3: අලුගොඩක නමකි සයිනබ් සීන් නාසිල් අලගොඩු මියද මෙවැනි ග්‍රේඩ් දෙක කී බංජ අලුන් කියාලු.